അതേ പാട്ട്, അതേ ഭാവം, കുരലിലും അതേ കുടയും, അതേ കണ്ണ്. മീന പാടമ്മ, മറുപടിയും എന്റെ വീട്ടിൽ ആനന്ദം വളരട്ടു. അമ്മ പാടമ്മ, നീ പാടുമ്പോൾ ഉമ്മ പാടുറ മാതിരി ഇരിക്കേ. പാടമ്മ പാട്.